ചന മമ്മലാജ് മാലിക് തവസലനസ് യല്ല ഖംനകോ ബിഗർ ബി മറ്റേ ലബ്ലസ് ജാൻജി സെ ഗാനി ബയണ്ടലേൻ ബികോ ഗാനി ടോൺ.